ചിലപ്പോൾ നമ്മെ കരയിപ്പിക്കാറുണ്ട്, മറ്റു ചിലപ്പോൾ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യും. നമ്മുടെ ഫീലിംഗ്സുകളെ മാറ്റിമറിക്കാനും ഓർമ്മകളുടെ ഇന്നലകളിലേക്ക് നമ്മെ കൈപിടിച്ചു കൊണ്ടുപോകാനും സംഗീതത്തിന് സാധിക്കും. അതുകൊണ്ടാണ് അത് നമ്മെ അത്രമേൽ സ്വാധീനിക്കുന്നത്. സംഗീതത്തിന് മതിൽക്കെട്ടുകളില്ല. ജാതിയുടെയോ മതത്തിന്റെയോ വർണ്ണവർഗങ്ങളുടെയോ വ്യത്യാസമില്ല. സംഗീതത്തിന് ഒരൊറ്റ ഭാഷ മാത്രമേ ഉള്ളൂ, സ്നേഹത്തിന്റെ ഭാഷ. ഞാൻ നൈഷ ഫാത്തിമ. എന്റെ യൂട്യൂബ് ചാനലിലൂടെ ഇനി മുതൽ ഞാൻ നിങ്ങളിലേക്ക് വരികയാണ് കുറെ പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ പങ്കുവയ്ക്കാൻ. സോ സ്റ്റേ ട്യൂൺഡ്.